മുല്ലപ്പൂവിന് കിട്ടിയിത്രേ മുത്തു നിറച്ചൊരു പൊഞ്ചിപ്പീ ലച്ചുതേ ഉമ്മ